എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, ഇടവമാസം 18-ാം തീയതി, തിങ്കളാഴ്ച. യുവവാണി, അറിയിപ്പുകൾ, ചലച്ചിത്ര ഗാനങ്ങൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.

0: ശ്രീ വിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്കുള്ള ബോട്ടുകളുടെ യാത്രാവിവരം. MV ജോളിബോയ് നാളെ രാവിലെ 6 മണിക്ക് സൊരായ് ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് യാത്ര പുറപ്പെടും. ഈ ബോട്ടിൻ്റെ ശ്രീ വിജയപുരത്തേക്ക് ഇതേ വഴികളിലൂടെയുള്ള മടക്കയാത്ര നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ്. നാളെ രാവിലെ 6:15 MV നോർത്ത് പാസൈ സൊരായ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് രാവിലെ 8:45 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. MV ബാരടാങ് നാളെ രാവിലെ 6:15 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. ശ്രീ വിജയപുരത്തേക്കുള്ള ഈ ബോട്ടിൻ്റെ മടക്കയാത്ര രാവിലെ 8:30. വീണ്ടും ഈ യാത്രാ ബോട്ട് ഷഹീദ് ദ്വീപിലേക്ക് നാളെ ഉച്ചയ്ക്ക് 2:30 യാത്ര പുറപ്പെടും. ശ്രീ വിജയപുരത്തേക്കുള്ള ഈ ബോട്ടിൻ്റെ മടക്കയാത്ര വൈകുന്നേരം 4:30. MV സ്ട്രെയിറ്റ് ഐലൻഡ് നാളെ രാവിലെ 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. ഷഹീദ് ദ്വീപിൽ നിന്നും ഉച്ചയ്ക്ക് 1 മണിക്ക് പുറപ്പെടുന്ന ഈ ബോട്ട് സൊരായ് ദ്വീപിലെത്തി ഉച്ചയ്ക്ക് 2:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. MV കമോട്ട നാളെ വൈകുന്നേരം 5 മണിക്ക് സൊരായ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. സൊരായ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്കുള്ള ബോട്ടിൻ്റെ മടക്കയാത്ര 3 തീയതി ബുധനാഴ്ച രാവിലെ 5:30. MV റാണിചങ്ക നാളെ രാവിലെ 11:30 സൊരായ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. സൊരായ് ദ്വീപിൽ നിന്നും ഉച്ചയ്ക്ക് 2 മണിക്ക് പുറപ്പെടുന്ന ഈ ബോട്ട് ഷഹീദ് ദ്വീപിലെത്തി വൈകുന്നേരം 3:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. ബോട്ടുകളുടെ സമയവിവരമാണ് ശ്രോതാക്കൾ കേട്ടത്.
1: तेज बुखार, पसीना आना, सिर और शरीर में दर्द, उल्टी और कमजोरी,
2: ये मलेरिया के लक्षण हो सकते हैं।
1: मलेरिया संक्रमित मादा एनोफिलीज मच्छर के काटने से फैलता है।
2: समय पर इलाज न मिलने पर ये बीमारी गंभीर रूप ले सकती है।
1: सोते समय मच्छरदानी का उपयोग करें।
2: घर और आसपास पानी जमा न होने दें।
1: पानी की टंकियों और बर्तनों को ढक कर रखें।
2: अगर बुखार हो तो रक्त की जाँच करवाएं।
1: अब हम कर सकते हैं।
2: अब हमें करना होगा।
1: मलेरिया को मिलकर हराना होगा।
2: स्वस्थ जीवन अपनाएं, मलेरिया को दूर भगाएं।
1: स्टेट हेल्थ सोसाइटी द्वारा जनहित में जारी।
0: ആകാശവാണി 90-ാം വർഷത്തിൽ 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. തലമുറകളിലൂടെ പ്രതിധ്വനിക്കുന്ന ഒരു ശബ്ദം പിറന്ന നാടിന്റെ സാംസ്കാരിക വിവര പ്രക്ഷേപണ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു ആ ദിനം. സ്വാതന്ത്ര്യാനന്തരം അതിവേഗം വളർന്ന ഓൾ ഇന്ത്യ റേഡിയോ 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 591 നിലയങ്ങളിലൂടെ ജനസംഖ്യയുടെ

0: 98 ശതമാനത്തിലും എത്തിച്ചേരുന്ന മാധ്യമമായി വളർന്നു പന്തലിച്ചു. ബഹുജൻ ഹിതായ, ബഹുജൻ സുഖായ എന്ന മഹത്തായ ആദർശം പാലിച്ചുകൊണ്ട് ഇന്നും ജനങ്ങളുടെ ഉറ്റമിത്രമായി അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുപോലെ പങ്കുചേർന്ന് വിനോദത്തിന്റെയും അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും പാതകളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു.
1: എല്ലാ യുവസുഹൃത്തുക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം.

0: പ്രിയ യുവ സുഹൃത്തുക്കളെ, പഠനത്തിൻ്റെ അമ്മയാണ് താല്പര്യം. ജീവിതത്തിൽ അമ്മയ്ക്ക് പ്രാധാന്യം വന്നിരിക്കുന്നത് അമ്മയിലുള്ളതുപോലെ നിഷ്കളങ്ക സ്നേഹം മറ്റാരിലും കാണാത്തതുകൊണ്ടാണ്. പഠന വിഷയത്തോട് നമുക്ക് താല്പര്യമുണ്ടാകണം, എന്നാലേ പഠനം സാധ്യമാകൂ. അറിവിനെ സ്നേഹിക്കുന്നവനെ അറിവ് നേടാൻ കഴിയൂ. രണ്ട് രീതിയിൽ പഠനം നമുക്ക് സുഖം തരുന്നു. ഒന്ന്, പഠന വിഷയത്തിൽ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ ആത്മസംതൃപ്തി അനുഭവപ്പെടുന്നു. രണ്ട്, കൂട്ടുകാരും അധ്യാപകരും രക്ഷിതാക്കളും നമ്മെ അനുമോദിക്കുമ്പോഴും പ്രോത്സാഹിപ്പിക്കുമ്പോഴും നമുക്ക് സന്തോഷമുണ്ടാകുന്നു. വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനലാഭവും സുഖാനുഭവവും ഒരുമിച്ച് ലഭിക്കുന്നു. ഒരു വിദ്യാർത്ഥിക്ക് എല്ലാ കാര്യത്തിലും നിയന്ത്രണം ആവശ്യമാണ്. കാഴ്ച കാണുന്നതിൻ്റെ എല്ലാം പിന്നിൽ സഞ്ചരിക്കാൻ കണ്ണിനെ അനുവദിക്കാതെ കാണേണ്ടതിനെ മാത്രം കാണാൻ ശീലിപ്പിക്കുക. എല്ലാത്തിനും ചെവി കൊടുക്കാതെ കേൾക്കേണ്ടതിനെ ശ്രദ്ധാപൂർവം കേൾക്കുക. മനസ്സിനെ പരക്കം പായാൻ അനുവദിക്കാതെ ഏതെങ്കിലും ശ്രേഷ്ഠമായ ലക്ഷ്യത്തിലുറപ്പിക്കുക. ചിന്തയെ ഉയർന്ന മണ്ഡലത്തിലേക്ക് ഉയർത്തുകയും വേണം. എല്ലാ രംഗത്തും ഒരു ക്രമം ശീലിക്കുമ്പോൾ ജീവിതത്തിൽ വിജയമുണ്ടാകും. മനുഷ്യനെ ശ്രേഷ്ഠതയിലേക്ക് നയിക്കുന്നത് കർമ്മത്തേക്കാൾ ഉപരി ചിന്തകളാണ്. നല്ല പുസ്തകങ്ങളും നല്ല കൂട്ടുകാരും നല്ല അധ്യാപകരും നമ്മുടെ ചിന്തയിൽ നന്മയുടെ വിത്ത് പാകുന്നവരാണ്.
1: സുന്ദരക്കില്ലാടി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ഔസേപ്പച്ചൻ.

സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വിവിധ തസ്തികകളിലെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മൊത്തം 7150 ഒഴിവുകളാണ് ഉള്ളത്. ബിരുദം നേടിയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 20 മുതൽ 28 വയസ്സ് വരെയാണ്. വിശദ വിവരങ്ങൾക്കായി www.sbi.co.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ 8.

പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് 635 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ബിരുദ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ബാങ്കിംഗ് മേഖലയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് മികച്ച അവസരമാണിത്. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 6. വിശദ വിവരങ്ങൾക്കായി www.punjabandsindbank.co.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

ബാങ്ക് ഓഫ് ബറോഡ വിവിധ തസ്തികകളിലെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മൊത്തം 5000 ഒഴിവുകളാണ് ഉള്ളത്. അപ്രന്റീസ്, ഓഫീസ് അസിസ്റ്റന്റ്, കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ വിവിധ തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. പ്രായപരിധി 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെയാണ്. ഓൺലൈൻ പരീക്ഷയുടെയും പ്രാദേശിക ഭാഷാ പരീക്ഷയുടെയും അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 8. വിശദ വിവരങ്ങൾക്കായി www.bankofbaroda.co.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

നിറം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനമാണ് സുഹൃത്തുക്കൾ കേട്ടത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ. ഇന്നത്തെ തൊഴിൽ മാർഗ നിർദ്ദേശത്തിൽ

ലെതർ ടെക്നോളജി, പെട്രോളിയം എഞ്ചിനീയറിംഗ്, സൗണ്ട് എഞ്ചിനീയറിംഗ്, ബയോ ഇൻഫർമാറ്റിക്സ് എന്നീ പഠനശാഖകളെക്കുറിച്ച് കേൾക്കാം. ലെതർ ടെക്നോളജി. ലെതർ ഉൽപ്പന്ന കയറ്റുമതിയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയിൽ പരിശീലനം നേടിയ യുവാക്കളുടെ അഭാവമാണ് ഈ വ്യവസായം നേരിടുന്ന പ്രതിസന്ധി. രൂപകൽപ്പനയും സാങ്കേതിക വിദ്യയും കരസ്ഥമാക്കിയ ലെതർ ടെക്നോളജിക്കാർക്ക് പഠിച്ചിറങ്ങുമ്പോൾ തന്നെ കരിയർ ഉറപ്പാക്കാം. ലെതർ ടെക്നോളജിയുടെ ദേശീയ പരിശീലന സ്ഥാപനമായ സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബിടെക്, എംടെക്, പിഎച്ച്ഡി ഇവ ചെയ്യാം. കാൺപൂരിലെ ഹർകോട്ട് ബട്ട്ലർ ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, മുംബൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി തുടങ്ങിയ ചുരുക്ക സ്ഥാപനങ്ങളിൽ ബിരുദ കോഴ്സുകളുണ്ട്. ജോലി ഉറപ്പാക്കാവുന്ന ഈ ബിരുദങ്ങൾക്ക് വിദേശത്തും ജോലി ലഭിക്കും. പെട്രോളിയം എഞ്ചിനീയറിംഗ്. ക്രൂഡ് ഓയിലിൽ നിന്ന് LPG ഗ്യാസ് മുതൽ ഡീസലും വണ്ണെണ്ണയും തുടങ്ങി പാരഫിൻ വാക്സ് വരെ ഒരു ഡിസൈനിലധികം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സാങ്കേതിക വിദ്യയാണ് പ്രധാനമായും പെട്രോളിയം എഞ്ചിനീയറിംഗ്. പഠനം മാത്രമല്ല, പെട്രോളിയം ഖനികളിൽ നിന്ന് പുറത്തെടുക്കുന്നത് മുതൽ വിവിധ തരം പ്രോസസ്സിംഗ് ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയും പഠനത്തിലുണ്ട്. വിവിധ തരം ഡ്രില്ലിംഗ് രീതികൾ ഡിസൈൻ ചെയ്യുകയും അവയെ മോണിറ്റർ ചെയ്യുകയും ഇവരുടെ ജോലിയാണ്. ബിടെക് കോഴ്സ് ചുരുക്കം ചില ഡീംഡ് സർവകലാശാലകളിലും കോളേജുകളിലുമുണ്ട്. ജിയോ ഫിസിക്സ്, ഹീറ്റ് ട്രാൻസ്ഫർ, മാസ് ട്രാൻസ്ഫർ, റിസർവോയർ റോക്സ് ആൻഡ് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ്, വെൽ ഡ്രില്ലിംഗ്, ഡ്രില്ലിംഗ് ഫ്ലൂയിഡ് ആൻഡ് സിമെന്റിംഗ് ടെക്നിക്സ്, പെട്രോളിയം റീഫൈനിങ്, പെട്രോളിയം ട്രാൻസ്പോർട്ടേഷൻ, ജിയോ കെമിസ്ട്രി തുടങ്ങിയവയാണ് പ്രധാന പഠന വിഷയങ്ങൾ. പെട്രോളിയം എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ പെട്രോളിയം ആൻഡ് ഗ്യാസ് മാനേജ്മെന്റിൽ MBA ചെയ്യാം. ധൻബാദിലെ ഇന്ത്യൻ സ്കൂൾ ഓഫ് മൈൻസിൽ വിവിധ MTech കോഴ്സുകൾക്ക് പ്രവേശനം GATE വഴി ലഭിക്കും. മഹാരാഷ്ട്രയിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലുമുള്ള ചുരുക്കം കോളേജുകളിൽ ഈ ബ്രാഞ്ച് എടുത്ത് പഠിക്കാം. ബിടെക് കൊണ്ട് ഇന്ത്യയിലും വിദേശത്തും കരിയർ ഉറപ്പാക്കാം. സൗണ്ട് എഞ്ചിനീയറിംഗ്. സിനിമ, ടെലിവിഷൻ, പരസ്യം തുടങ്ങിയ രംഗങ്ങളിലൊക്കെ അനിവാര്യമായ ഒന്നാണ് സൗണ്ട് എഞ്ചിനീയറിംഗ്. സൗണ്ട് റെക്കോർഡിംഗ്, ഡിസൈനിങ്, എഡിറ്റിംഗ്, മിക്സിംഗ് തുടങ്ങിയവയെല്ലാം ഇതിന്റെ ഭാഗമാണ്. ഇറ്റുവീഴുന്ന ഒരു മഴത്തുള്ളിയുടെ ശബ്ദം മുതൽ യുദ്ധരംഗങ്ങളിലെ കോലാഹലം വരെ എല്ലാത്തരം ശബ്ദങ്ങളും സൃഷ്ടിക്കപ്പെടുന്നത് സൗണ്ട് എഞ്ചിനീയറുടെ വിരുദിലാണ്. അഭിരുചിയും താൽപ്പര്യവുമാണ് സൗണ്ട് എഞ്ചിനീയറിംഗ് ആകാൻ വേണ്ട പ്രധാന യോഗ്യത. പ്ലസ് ടു തലത്തിൽ ഫിസിക്സ് പഠിച്ചിട്ടുള്ള ഏതൊരു ബിരുദധാരിക്കും PG ഡിപ്ലോമ തലത്തിലുള്ള സൗണ്ട് എഞ്ചിനീയറിംഗ് കോഴ്സിന് ചേരാം. സ്റ്റുഡിയോ സൗണ്ട് റെക്കോർഡിസ്റ്റ്, സൗണ്ട് എഞ്ചിനീയർ, സൗണ്ട് ഡിസൈനർ, സൗണ്ട് എഫക്ട് എഡിറ്റർ, സൗണ്ട് മിക്സിംഗ് എഞ്ചിനീയർ തുടങ്ങിയ തസ്തികകളിലാണ് ജോലി ലഭിക്കുക. ഫിലിം സ്റ്റുഡിയോകൾ, ടെലിവിഷൻ ചാനലുകൾ, മൾട്ടിമീഡിയ പോസ്റ്റ് പ്രൊഡക്ഷൻ യൂണിറ്റുകൾ തുടങ്ങിയവയിലെല്ലാം സൗണ്ട് എഞ്ചിനീയർമാർക്ക് ഒട്ടേറെ അവസരങ്ങളുണ്ട്. ബയോ ഇൻഫർമാറ്റിക്സ്. ബയോളജി, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി എന്നിവ സമന്വയിപ്പിക്കുന്ന പഠനശാഖയാണ് ബയോ ഇൻഫർമാറ്റിക്സ്. ജീനോം പ്രോജക്റ്റുകൾ ഉൾപ്പെടെ ജീവശാസ്ത്ര ഗവേഷണ മേഖലയ്ക്ക് ആവശ്യമായ വിവരവിനിമയമാണ് ഇതിന്റെ ദൗത്യം. ഡാറ്റ അനാലിസിസ്, കമ്പ്യൂട്ടേഷണൽ മോഡലിംഗ്, സിസ്റ്റംസ് ബയോളജി, കമ്പ്യൂട്ടർ ഡാറ്റാബേസ് ഡെവലപ്മെന്റ് തുടങ്ങിയവ ഇതിന്റെ ഘടകങ്ങളാണ്. BSc, MSc, MPhil, PhD കോഴ്സുകളും ബിടെക്, എംടെക് കോഴ്സുകളുമാണ് ഈ വിഷയത്തിലുള്ളത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് എന്നിവയിൽ പ്ലസ് ടു ഉയർന്ന മാർക്കോടെ വിജയിക്കുന്നവർക്ക് ബയോ ഇൻഫർമാറ്റിക്സിൽ BSc പഠനം നടത്താം. ബിടെക് ബയോ ഇൻഫർമാറ്റിക്സ് പഠനത്തിന് എൻട്രൻസ് പരീക്ഷയിൽ യോഗ്യത നേടണം. MSc ബയോ ഇൻഫർമാറ്റിക്സിന് അതേ വിഷയത്തിൽ ബിരുദധാരികൾക്ക് പുറമേ ശാസ്ത്ര ജീവശാസ്ത്ര വിഷയങ്ങളിൽ ഉയർന്ന മാർക്കോടെ ബിരുദം നേടിയവർക്കും അവസരം ലഭിക്കും.

ദീപസ്തംഭം മഹാചര്യം എന്ന ചിത്രത്തിൽ യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് മോഹൻ സിത്താര സംഗീതം നൽകി യേശുദാസും രാധിക തിലകും ചേർന്ന് പാടിയ ഗാനമാണ് സുഹൃത്തുക്കൾ കേട്ടത്. ഈ മനോഹര ഗാനത്തോടുകൂടി യുവവാണി ഇവിടെ പൂർണ്ണമാകുന്നു.